നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 5-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ആരോഗ്യരംഗം, ചലച്ചിത്ര ഗീതങ്ങൾ, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി ബാരട്ടാൻ നാളെ രാവിലെ 6 മണിക്ക് സൊരാദ്വീപ് ലോംഗ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ഈ ബോട്ട്

0: നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിലക്ഷ്മി നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 6:15 എം വി ബംബൂഗ സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി രംഗത്ത് നാളെ രാവിലെ 7 മണിക്ക് ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രേറ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എത്തിയിരിക്കും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 23 രാവിലെ 7 മണിക്ക്. എം വി സ്ട്രേറ്റ് ഐലൻഡ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് എത്തിയിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ച കഴിഞ്ഞ് 2:30. എം വി റാണിചങ്ക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11:30 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ വൈകുന്നേരം 3:30. എം വി ബംബൂഗ നാളെ ഉച്ച കഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിലക്ഷ്മി നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 23 രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും തിരികെ ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.
1: Thank you.

0: ആരോഗ്യരംഗം. ആരോഗ്യരംഗം പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഫാറ്റി ലിവർ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് നായർ സംസാരിക്കുന്നു.
2: ഫാറ്റി ലിവർ എന്നത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ്. മദ്യപാനം സാധാരണഗതിയിൽ കരൾ രോഗം സൃഷ്ടിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാറുമുണ്ട്. എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ അവസ്ഥയിൽ ശരീരത്തിലും കരളിലും കൊഴുപ്പിൻ്റെ അളവ് കൂടുകയും അത് കരളിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ക്രോണിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. കരൾ രോഗം മൂലമുണ്ടാവുന്ന അബോധാവസ്ഥ, അതായത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി, വയറിനുള്ളിൽ വെള്ളം കെട്ടുന്ന അവസ്ഥ, അതായത് അസൈറ്റിസ്, ആമാശയത്തിലേക്കും കുടലിലേക്കും രക്തസ്രാവം ഉണ്ടാവുന്ന അവസ്ഥയിലേക്കും ഇത് നയിച്ചേക്കാം. ക്രോണിക് ലിവർ ഡിസീസിൻ്റെ സങ്കീർണതയായി കരളിൽ ക്യാൻസർ സാധ്യതയും ഫാറ്റി ലിവർ ഉള്ളവരിൽ സാധാരണ ജനത്തേക്കാൾ അല്പം കൂടുതലാവാം. എത്രമാത്രം സാധാരണയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്? ഫാറ്റി ലിവർ ലോകമെമ്പാടുമുള്ള ആളുകളിൽ വ്യാപകമാണ്. ഇന്ത്യയിൽ തന്നെ 10% ജനങ്ങളിൽ ഈ രോഗം ഉണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗവും ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗവും ചേർന്ന് ICMR സഹായത്തോടെ നടത്തിയ ഒരു പഠനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ 18-30 വയസ്സിനിടയിലുള്ള 27% ചെറുപ്പക്കാരിൽ ഈ അവസ്ഥ ഉള്ളതായി കണ്ടു. ഇത് മിക്ക സ്ഥലങ്ങളിലെ രോഗബാഹുല്യത്തെക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു? ഫാറ്റി ലിവറിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അമിതഭാരമാണ്. അമിതവണ്ണമുള്ളവരിൽ 50-90% വരെ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണപ്പെടുന്നുണ്ട്. പ്രമേഹ രോഗം ഉള്ളവരിലും ഫാറ്റി ലിവറിൻ്റെ പ്രവണത 50-70% വരെയാണ്. രക്തത്തിൽ അമിത അളവിൽ കൊളസ്ട്രോൾ, ഇൻസുലിനോടുള്ള പ്രതിരോധം, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ജനിതകമായ പ്രവണത, കൊഴുപ്പിൻ്റെയും മധുരത്തിൻ്റെയും അമിതമായ ഉപയോഗം എന്നിവയാണ് ഫാറ്റി ലിവറിന് കാരണമാകുന്ന മറ്റ് ഘടകങ്ങൾ. ഇനി ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഫാറ്റി ലിവർ സാധാരണമായ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ ഈ രോഗത്തിൻ്റെ കഠിനത കൂടിയാൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകാം. പ്രധാനമായും ക്ഷീണം, വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന, ഭാരം കുറയുക, ഗുരുതരമായാൽ മഞ്ഞപ്പിത്തം, രക്തം ഛർദ്ദിക്കൽ, കറുത്ത നിറത്തിൽ മലം പോകുന്നത് എന്നിവ ഉണ്ടാകാം. ഫാറ്റി ലിവറിൻ്റെ രോഗനിർണയം. കരളിൻ്റെ ബയോപ്സി എടുത്താലാണ് ഫാറ്റി ലിവർ കണ്ടെത്താനുള്ള ഏറ്റവും കൃത്യമായ മാർഗം. പക്ഷേ അതിനായി കരളിലേക്ക് സൂചി കുത്തി പരിശോധിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ ചെയ്യാറില്ല. ഫാറ്റി ലിവറിന് വേണ്ടി സാധാരണ ചെയ്യുന്ന വിവിധ പരിശോധനകൾ നമുക്ക് നോക്കാം. ആദ്യമായി

അൾട്രാസൗണ്ട് അല്ലെങ്കിൽ MRI. അൾട്രാസൗണ്ട് സ്കാൻ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കണ്ടെത്താൻ സഹായിക്കുന്ന വളരെ ലളിതമായ പരിശോധനയാണ്. അതിലൂടെ കരളിന്റെ ഘടനയും കൊഴുപ്പിന്റെ അളവും വിലയിരുത്താനാവും. MRI മെഷീനിൽ ചെയ്യുന്ന MR സ്പെക്ട്രോസ്കോപ്പി കുറച്ചുകൂടി കൃത്യതയോടെ കൊഴുപ്പിന്റെ അളവ് വ്യക്തമാക്കും. 2. ഇലാസ്റ്റോഗ്രാഫി. ഇലാസ്റ്റോഗ്രാഫി ഉപയോഗിച്ച് കരളിന്റെ കഠിനത അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് അറിയാൻ സാധിക്കും. രോഗത്തിന്റെ തീവ്രത ഇത് വെച്ച് വിലയിരുത്താം. ഇത് ഫാറ്റ് ലിവറിന്റെ ക്രോണിക് ലിവർ ഡിസീസിലേക്കുള്ള പുരോഗതി മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്നു. 3. രക്തപരിശോധന. പ്രധാനമായും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ് ഇതിനായി നമ്മൾ ചെയ്യുന്നത്. കരളിന്റെ കോശങ്ങളുടെ നാശം, അവയുടെ പ്രവർത്തനം എന്നിവ വിലയിരുത്താൻ ഉപയോഗപ്പെടുന്ന ഒരു ടെസ്റ്റാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഈ പരിശോധനയിൽ കരളിലെ എൻസൈമുകളുടെ അളവ് നോക്കും. അവയുടെ ഉയർന്ന അളവ് കരൾ കോശങ്ങളുടെ ചെറിയ തോതിലുള്ള നാശത്തെയാണ് വിലയിരുത്തുന്നത്. പലപ്പോഴും ഫാറ്റി ലിവറിന്റെ ആദ്യ ലക്ഷണമായിരിക്കാം SGOT, SGPT എന്നീ എൻസൈമുകളുടെ ഉയർന്ന അളവ്. 4. ബയോപ്സി. ചിലപ്പോൾ കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയുവാനായി ഡോക്ടർ കരളിന്റെ ബയോപ്സി നിർദ്ദേശിച്ചേക്കാം. ഇതിൽ കരളിൽ നിന്ന് ഒരു ചെറിയ സാമ്പിൾ എടുത്ത് ലബോറട്ടറിയിൽ പരിശോധിക്കപ്പെടും. ഫാറ്റി ലിവർ ഉള്ളവരിൽ കരളിന്റെ മാത്രം പരിശോധനകൾ ചെയ്താൽ പോരാ. പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ അതായത് ഉയർന്ന ബ്ലഡ് പ്രഷർ എന്നീ പ്രശ്നങ്ങൾക്കുള്ള പരിശോധനകളും ആവശ്യമാണ്. ഇനി ഫാറ്റി ലിവർ രോഗം പ്രതിരോധിക്കാനുള്ള പ്രയോജനകരമായ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. 1. ശരീരഭാരം കുറയ്ക്കുക. ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുമ്പോഴാണ് അത് കരളിൽ അടിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കുന്നത് ഫാറ്റി ലിവർ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന മാർഗമാണ്. ശരീരഭാരം 5 മുതൽ 10% വരെ കുറച്ചാൽ തന്നെ കരളിലെ കൊഴുപ്പ് ഗണ്യമായി കുറയ്ക്കാനാകും. ആരോഗ്യകരമായ ഭക്ഷണം ഉൾപ്പെടുത്തുക, അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനുകൾ എന്നിവ കൂടുതലായി നമ്മൾ ഭക്ഷിക്കണം. പഞ്ചസാര, സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്, പ്രോസസ്ഡ് ഫുഡ്സ് എന്നിവ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. വ്യായാമം. എല്ലാ ദിവസവും 1.5 മണിക്കൂറത്തെ നടപ്പ് നല്ലൊരു വ്യായാമമാണ്. സൈക്ലിംഗ്, നീന്തൽ, നൃത്തം എന്നിവയും നല്ല വ്യായാമങ്ങളാണ്. ഇതുകൂടാതെ 15 മിനിറ്റെങ്കിലും പേശികളെ ബലപ്പെടുത്തുന്ന ശരീരത്തിലെ എല്ലാ ജോയിന്റുകളും അനങ്ങുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ വളരെ ഫലപ്രദമാണ്. മദ്യപാനം നിയന്ത്രിക്കുക എന്നുള്ളത് ഫാറ്റി ലിവർ മോശമാകാതിരിക്കാൻ വളരെ പ്രധാനമായ ഒരു മാർഗമാണ്. മദ്യപാനം ഒഴിവാക്കുകയാണ് ഉത്തമം. മെഡിക്കൽ പരിശോധന. കരളിന്റെ ആരോഗ്യത്തെ നിരീക്ഷിക്കാനായി പതിവായി വേണ്ടുന്ന പരിശോധനകൾ നടത്തുന്നത് പ്രധാനമാണ്. ഇത് ഫാറ്റി ലിവറിന്റെ പുരോഗതി മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി നമ്മൾക്ക് ഫാറ്റി ലിവർ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലി പരിഷ്കരണങ്ങൾ തന്നെയാണ് പ്രധാനമായ ചികിത്സ. ശരീരഭാരം കുറയ്ക്കുക, അതിനായി 150 മിനിറ്റെങ്കിലും മതിയായ വ്യായാമം ചെയ്യുക. പ്രതിരോധ മാർഗം പോലെ തന്നെ ചികിത്സയിലും ഭക്ഷണത്തിന് പ്രധാനമായ ഒരു പങ്കുണ്ട്. ഫാറ്റി ലിവർ രോഗം, പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ വഴി കാര്യമായി നിയന്ത്രിക്കാൻ കഴിയും. ചില പ്രധാന ഭക്ഷണ ശുപാർശകൾ ഇങ്ങനെയാണ്. പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കൂടുതലായി ഉപയോഗിക്കണം. ആൻറ്റി ഓക്സിഡൻസ് സമൃദ്ധമായ പച്ചക്കറികളും പഴങ്ങളുമാണ് നമ്മൾ കൂടുതലായി എടുക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾക്ക് ലഭ്യമായ ഇലക്കറികൾ, ബെറീസ്, സിട്രസ് ഫലങ്ങൾ എന്നിവയാണ് കൂടുതലായി ഉപയോഗിക്കേണ്ടത്. ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ബ്രോക്കോളി, ക്യാബേജ് എന്നിവ നമുക്ക് കൂടുതലായി ഉപയോഗിച്ചാൽ കരൾ രോഗം കുറയാനായി സഹായിക്കും. ഈ ഭക്ഷണങ്ങൾ കരളിന്റെ ആരോഗ്യത്തിന് സഹായകരമായ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നൽകുന്നു. ഓട്സ്, ബ്രൗൺ റൈസ്, ക്വിനോവ, മില്ലറ്റ്സ് എന്നിവ പോലെയുള്ള മുഴുവൻ ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ഭക്ഷണങ്ങൾ സ്ഥിരമായ ഊർജം നൽകുകയും രക്തത്തിലെ പഞ്ചസാരയും കൊഴുപ്പും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ലീൻ പ്രോട്ടീനിന്റെ ഉറവിടങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രധാനമായും നമുക്ക് ലഭ്യമായ ചാള, മത്തി എന്നിവ പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ നല്ലതാണ്. ചിക്കൻ കറി വെച്ച് കഴിക്കുന്നത് ലീൻ പ്രോട്ടീനിന്റെ ഒരു സോഴ്സാണ്. കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂടുതലുള്ള ഒലിവ് ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ എന്നിവ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇനി മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാം. മെഡിറ്ററേനിയൻ ഡയറ്റ് പരിഗണിക്കുന്നത് കരൾ രോഗമുള്ളവർക്ക് ആരോഗ്യകരമായ ഒരു തീരുമാനമായിരിക്കും. ഇത് പ്രധാനമായിട്ടും ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പ്രോട്ടീനുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുവൻ ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടും. ഇതിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവുകൾ കുറവാണ്. ഇനി മരുന്നുകളെ കുറിച്ച് സംസാരിക്കാം. ജീവിതശൈലി മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു പരിധിവരെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് എന്ന നാഷ് എന്ന് പറയുന്ന കണ്ടീഷനും നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും പലപ്പോഴും മരുന്നുകളുടെ ആവശ്യവും ഈ രോഗം ചികിത്സിക്കാൻ വരാറുണ്ട്. ഇതിൽ പ്രധാനമായി ഇതുവരെ ഉപയോഗത്തിലുണ്ടായിരുന്ന മരുന്നുകളാണ് പയോഗ്ലിറ്റസോൺ, വിറ്റമിൻ ഇ, GLP-1 അനലോഗ്സ് എന്നിവ. എന്നാൽ ഈ കഴിഞ്ഞ വർഷം വരെ ഒരു മരുന്നും ഫാറ്റി ലിവറിന്റെ ചികിത്സയ്ക്കായി അപ്രൂവ്ഡ്

0: അതായത് അംഗീകരിച്ചിട്ടുള്ളവ ആയിരുന്നില്ല. പയോഗ്ലിറ്റസോൺ എന്നത് പ്രധാനമായും പ്രമേഹത്തിന് ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നാണ്. ഇത് കരളിലെ കൊഴുപ്പ് കുറയാനായിട്ട് സഹായിക്കും. കരളിലെ വീക്കം കുറയാനും സഹായിക്കുന്ന ഒരു മരുന്നാണിത്. വിറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവരിൽ ചികിത്സയ്ക്ക് ഗുണകരമായ ഒരു മരുന്നാണ് വൈറ്റമിൻ ഇ. ഇത് കരളിലെ വീക്കവും കൊഴുപ്പും കുറയാനായി സഹായിക്കും. പ്രമേഹമുള്ളവരിൽ ഉപയോഗിച്ച് വരുന്ന മറ്റ് രണ്ട് മരുന്നുകളാണ് GLP-1 റിസെപ്റ്റർ അഗോണിസ്റ്റുകൾ, പിന്നെ SGLT2 ഇൻഹിബിറ്റർ മരുന്നുകൾ. ഈ രണ്ട് മരുന്നുകളും ഇപ്പോൾ സാധാരണയായി ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഡയബറ്റീസ് ഉള്ളവരിൽ ഈ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കരളിലെ കൊഴുപ്പും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ കഴിഞ്ഞ വർഷം USFDA അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മരുന്നാണ് റെസ്മെറ്ററോം എന്ന് പറയുന്ന മെഡിസിൻ. തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ മെഡിസിൻ കരളിലെ കൊഴുപ്പ് കുറയാനായി ഗണ്യമായി സഹായിക്കുന്ന ഒരു മരുന്നാണ്. ജീവിതശൈലി മാറ്റങ്ങളും മരുന്നുകളും ഉപയോഗിച്ചാൽ പോലും തുടർച്ചയായ മെഡിക്കൽ നിരീക്ഷണം ഫാറ്റി ലിവറിന്റെ കെയറിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കാനുള്ള പതിവായ പരിശോധനകൾ സമയാസമയം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഈ മാർഗങ്ങൾ പാലിച്ചാൽ ഫാറ്റി ലിവർ രോഗത്തിന്റെ സാധ്യത കുറയ്ക്കാനും നിലവിലുള്ള അവസ്ഥയെ നിയന്ത്രിക്കാനും സാധിക്കും.
1: ഫാറ്റി ലിവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് നായർ.
2: ആരോഗ്യരംഗം സമാപിക്കുന്നു. ആരോഗ്യരംഗം ചലച്ചിത്ര ഗാനങ്ങൾ മഴവിൽ കാവടി. ഈ ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം.

0: വേണുഗോപാൽ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനിയൊരു ഇടവേള.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometers, the horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer. Backed by India's largest charging network, India Goes Electric.
2: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: If driving is art, you are the artist. You don't need a reason to drive. You need a Swift to fall in love with driving. A Swift with the all-new 1.2-liter Z-Series engine for perfect balance of power, comfort, and fuel efficiency. With 6 airbags as standard across all variants. Features like Smart Play Pro Plus, rear AC vent, and wireless charger. So buckle up. It's time to go Swifting.
1: Get attractive offers up to ₹45,000. To know more, visit your nearest Maruti Suzuki Arena showroom. TNC apply.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 21 അന്താരാഷ്ട്ര ഭീകരവാദത്തിനിരയായവരുടെ സ്മരണ ദിനം. ഭീകരവാദ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരെ ഓർമ്മിക്കാനും അതിജീവിച്ചവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 21 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഭീകരവാദത്തിന് ഇരയായവരുടെ ദിനമായി ആചരിച്ചു വരുന്നത്. 2017 December 19 72/65 നമ്പർ പ്രമേയത്തിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2018 August 21 ഈ ദിനം ആദ്യമായി ആചരിച്ചത്. ഭീകരവാദ ഇരകൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകുക, അവരുടെ ശാരീരികവും മാനസികവുമായ പുനരധിവാസം ഉറപ്പാക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, നീതി ലഭ്യമാക്കാൻ അംഗരാജ്യങ്ങളെ പ്രേരിപ്പിക്കുക, ഇരകളുടെ ശബ്ദം ലോകത്തിനു മുന്നിൽ എത്തിക്കുക, തീവ്രവാദത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക, അന്താരാഷ്ട്ര സമാധാനം നിലനിർത്തുക എന്നിവയാണ് അന്താരാഷ്ട്ര ഭീകരവാദ ഇരകളുടെ സ്മരണ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്.
3: India's greatest treasures are not just its monuments, they are its people, culture, and untold stories. The Ministry of Information and Broadcasting, through Prasar Bharati, proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes, or hidden destinations, your story matters. Create a 1-3 minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
2: ചലച്ചിത്ര ഗീതങ്ങൾ തുടരുന്നു. ഗോധ ഈ പടത്തിൽ ഗൗരി ലക്ഷ്മി ആലപിച്ച ഗാനം.